Ding, ding, ding, ding. ആ കുളിരടിക്കതേ കെട്ടവാ കെട്ടവാ തുണയിരുക്കതേ കട്ടവാ കട്ടവാ കുളിരടിക്കതേ കെട്ടവാ കെട്ടവാ തുണയിരുക്കതേ കട്ടവാ കട്ടവാ വെള്ളിപ്പനി മേഘം வானை தழுவாது.